0: ബദലാവ് ഉദയനവയായി
1: liveFM.lk.
2: ഏ ഹിറ്റിയാത് മേ ഹിറ്റിയാത് ഹിറ്റ് ടു ദാനിന റിത്മയ ലൈവ് FM.